വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുർമേ ദേവ സർവകാര്യേഷു സർവദാ. വക്രസൂണ്ട് വിശാൽ ശരീർ ഓർ കരുണ സൂര്യ കെ സമാൻ തേജ് വാലേ ഹേ ഗജാനൻ, ആപ് ഹമാരി സഭി ബാധാഓ കോ ദൂർ കരേ തഥാ ഹമാരി സഭി കർമ്മോ മേ ഹമാരാ മാർഗദർശൻ കരേ. ഇനി ശുഭേക്ഷാഓ കെ സാഥ് ആയേ പ്രാരംഭ കരേ ഭക്തിമയ കാര്യക്രം പുഷ്പാഞ്ജലി. ആകാംക്ഷ ആപ്കെ സാഥ് 100.7 FM റെയിൻബോ പർ.